0: Nazaranaja in the Pushing Atoximagatibu, Tavan native, voting in the Unico Luta, Hamonero Luta, Tatumanilla Pusagatta, Sugosio Luta, Dakuma, it took it in your Loyana, put in your law, in the Tiapola Wata, in the hang of the Tiapota. Kanu pengol aku terlalu naik, di soal aku terlalu naik, sama una, cibinga jatuh terlalu naik, cibinga lu takut, aku tu dia petuka, aku dia kat terlalu terlalu mac, cibinga lu takut aku dia kat terasa, kamera terlalu aku dia kat terasa lu. Tinggal tapi ada tu tisu luka apa juga tak sini tak cuma ni. Tinggal tapi ada tu saya kena ngan. Kau jadi apa juga tak guna kat dia ni apa yang macam ni. Mana ni? Kau semua tunggu tahu kecuma bulu. Tapi malah ani kami ilsej. Ilisaya putililo temale ukautingit kaulle tayjumanile ukautingit napalo tuwul tapan kamamiro haditin yuto putinulwana na putinulo ko yung kaming nilaot palo wata tamak kuninga suyoyagayaring nililo. Ulah kulo, tapi macam mana tu kalau kat ulah aku ikut jauh jauh lepas tuun, anu aku jauh luka. Ulah aku luka ini macam ikut jauh punya muncul, unu tu nak ayam lagi ayam tu nak ayam, sini kasih orang kat tapai jauh kita, tapi malah sini sahaja jauh jauh kita. Tapi macam mana terluka? Tapi macam ini aku sekarang buat teri. Tapi cuma ni nanti buat tinggi ni orang kuluka tahu ni. Orang kuluka tapi macam ini aku sekarang terluka ni orang kuluka. Ili saya ini million ni, ili saya nombor million ni semua ngecek tu tak kuat, semua ngecek aku terlalu. Ilisaya pertama ni kita makuninga kau juga lihat kata sudah waktu ni netok tak waktu ni lilo amaru kuku tak waktu kamakua cuma ilisaya punya tuh temali tak guna kata waktu tak tema. Ilah hotel kita netto asyik tu ni tak guna hotel aku tak. Tapi mak asyik tu pinjam nak si kita asyik lihat tapi malu aja. Pinjam si polis juga pun. Kau pergi kita lo tapi si luka. Unamu ilah naulah hatu tu iba hatu ni lo untuk gaya mes. Tapi malu aja. Muagasyon, kaya yung pwede takong nakatalaw ko ka. Ang malukisyo limanin, kamakuni nga, alusyon ng milyo, iisaya at kihati yung migata. Kimuksak si maluta, ilaw si maluta, atatakutin yun. Tay mali, atatakubuhak pa yung mata, ipaksi kami, yung may, Iko amane lagana na ukan na kati. Tapa managapulong me nipa kami. Asul dali. Kadmita kwa kung sika na lao kuka. Kadme pumatuti ko. Tama unali yakto ka. Unabu kamatunga sikumon kukatapin na tiyakto ko. Tama mahalo ko sa kapayo wata. Tema tu saja yang tusaane se kwello ta ta ta kunenga ata ta kutini upole wigati upole wigati aptuti ima kinye tuti toa wigati toa wigati ase bahawa melile maungutia nungane ta chomane ase bahawa melile maungutia taka nangale na mappu kawiyo maja upan taka naunga sinye nga na matia ku ullu le maa tae maa ngusilu haa umaa turu ne taka nangale ullu le maa tia tae maa ase baksa maa vajuzu ila usi maliluta tiju naksi gatta lo tae maa ase baksa maa vajuzu kut ullu le maa tia natta kasuktuta maulup tuta, upolo ne sinahan niyak tuta. Taman na, nukko jolok sinu ba yung mitiak tu, tay chumani. Sinat tiya bo tuwa ngat, tay ma kao to mat tiya baluk. Maulup yak pa yuzu, takak sika niya pagkaro at tutik. Hay ma, alianan man, tuyasatung man, kaku yung ganda matakwa nung nakatimin ni. Kaya maanisok sumay na kasipa yung mata. Kaya maluay yung sumay na lugasok tutig. Suksumuta kay na lugasok tutig yung natong ni. Ima mawyali sungun lumi luga yung mat. Ammalo. Ano ka alis yung kalawa yung lumi. Tema ini kesema ina kasuk tokan dengan ina kerja kerja kain dengan ada ina juna kerja kerja kain nak tuti. Tapi cuma ni pada uga ayam nak tua uga cuma tapi cuma ni ayam malah tua uga cuma le pada uga tapi cuma ni. Tapi mai nak kusah kalau tu ini nak kusah kalau tu. Tapi mah ane kesema ina kasuk tuti. Pivan na ko ni kaya tayo chuma na ko kuro kala ko tin na rin. Amma na ko rin na ito na pisikse na ito rin kaya chuma ni sibula ka kata pisikse na ako sa mayo ni tayo chuma ni likya pija kaya to ko yung panak ko tukumurlo na timurlo tayo matapba tingawa ang uyugot uwagot tapa tay kunang sibulit tinni tay ma ubukula ga ha tigi babu sibulak pupit tigi lugu tulla jaw ningen mata ino watta tulla jaw ningen mata tay kwa ino ga yang tia atli tay ma sibulak ang kutta tay kwa tulla jaw ningen mata sibulak pot tay ma pikakanya pekal waktu ting umma yomo pikakanya yu pekal waktu ting tema ilaku sakan mangata ilaku sakan yung mata anyway ang usi magati ko tukak ko yung mata lo ala itay ng mali tema itay ko yung mata ubang akay mat itay sali yung nyatulya ko yung lutik kanalo kusinik innamnik tayo na itasali upo yung mata ananak kubot ninyo kuburlo tayo na kawin yung matiya at takun na diya kwa yung wata suko si kurulo ta itasali upo ning tayo na innamin naro walo tayo mali mamalang at mama nga ito si Yuaro su umata muarap tuluhi. Iki akali tapali iki akamiyo iki akamiyo magyakto ko sikung ilo ala atal lukit uwa sikung ilo ala atal lukit tayo ma ilakko si kayo ananak ko tayo malo ഇക്കത്തിമി ഇവരുക്കലെ ഒപ്പജു വില്ലുതി അമ്മലു നിക്കുദ്വാഹത്യാത്തുതി നിക്കുദ്വാഹാലുമു ഇക്കൊരിശക്കലാവുന്നലി വല്ലയുമാന്ന നിക്കുദ്വാഹാലു വല്ലു ഇത്തശ്ശലെ ഒക്കുന്നു അതു ഇത്തലെ ഒക്കു ഇത്തശ്ശലെ ഒക്കുന്നു അതുക്കാ വയ്യു തൈമാൻ നിക്കുദ്വാഹത്ത അതാതകനെല്ലോ ിശാന് ു ഇച്ചകഴുകു താന്നലിമ്മിങ്ങ ഉമികില്ലുണിയും കാമക്കുട്ടിങ്ങനെ ചുമ്മന്മകു ഉമികിമ്മകു താങ്ങന്ന് പാങ്ങട്ട നലാനിച്ചു ഉമ്മിങ്ങ താക്കുവാലോ കനങ്ങി തേകുശ കത്തിയാകല്ലുട്ടി taqwa kanang itego sa katiyang ata. Kasingwat ang itapit ko ha. Taqwa pa ang anito. Ukwa at ito tikulong ito ugaw yang ik. Amma, kasing nga ito tikula abala ko tingin. Kuyuk tao. Kasing nga gaya ko tingin. Abala ko tingin ko. Taqwa ചായ മാറ്റിയുമ്മയുമ്മൂള അനാന കൂറു ഈകയും നക്ഷവയും മറ്റ ഇതുവാനും വെച്ചു ശീലമല്ലി തന്നെ ഉള്ളുരോയും നക്ഷവയുള്ളൂട്ടില്ലോ ഈക മുള്ളിമുങ്ങിച്ചു ചുണ്ണിച്ചു അങ്ങ ചുണ്ണയത്തില്ല കൂടി അപ്പന കൊള്ളിങ്ങ കൊള്ളിങ്ങ കിറ്റു അഹമ്മ ചപ്പനിലെ ചുണ്ണയത്തില്ലോ ഊഴുലെ പത്തു ചൈമാലി അമ്മക്കമന്നോ ഇമുക്താങ്ങ ചൈമാനി ജത്തുട്ടി ഇമുക്തപ്പലൊക്കുട്ടി കത്താത്തുകാമി ചൈമാ ഇന്നപ്പയും ഉപയോഗിക്കാനി ഇന്നലെ ഒരു അമ്മുട്ട ഇന്നലെ ഒരു ഉപയോഗിച്ചു ചൈമാ ൂട്ടിപ്പിച്ചിട്ടില്ലോ അശുല്ലാതിമ ഉണാങ്ങനെ തിങ്ങുള്ളു അക്കുവാമിനി കൊള്ളു ഉണ്ണപ്പിക്കൊള്ളു ഇല്ല കൊള്ളു ുള്ളു nuleangata kullengata uksustaranya memmago ima minak tigi bayulu tetumane igitinyo segalangitu uktungane igitinyo segalangitu kesulimatiani igitinyo segalangitu zungitu kangalima taima samakuoro uliyoti tuktumo igitonu segalangin makitu ivaluliuktalli panuksiattiat kilaluwaullu uliyotigin kilaluwattuqanga taimaattuuningiqaqami uqsunga atalluni mattaangani uqsunga atagilluni asulla taima uinganingiqngat uliungmik takijuqalla ullugu taima litoqulluqsiariba taanna ulio qillaluqammu qimmimu tikitaqsiawani taimali taima tuqulluqngat amulakasualeqqai amulappailli amulakarmiliqqulli tuqulluqnga taanna tuqullutiangat taimali asuilla taqqua ivalu amulaqataqtangi taqungmatiliqqa aungiqsiangi aungiqsiattiangi arulaarmigamigi kisutuinnarmu taima qikersiunnanginnami kamiinna kamiinnaaqatali taitsumani qikersiunnanginnami taqqua nuliaqiaujut ananakkugiyagut taima tamatta atuqtausimaijut taitsumani taima nuqqaqunnalerusimanngitiartut taqqua aujakkullu ukiukkullu amma uvungaakku nuqqalerusimamajunngitiartu taimali aujaqulungmimmat asuillaali taima aujaqulungmimmat qiyuqta ni nuatsingaattaleribu ikiartitkani alianattuaauvajuju suqusiulluni ippiartugajakuttummut qiyuqtaani nuttuksimammata nuttuksimammatale qiyuqtaani asuillaa nammattuaauvulekkugulli qammasanianun alianaippajuju uqumattuaruyaqpajuju qiyuqtaat unnaqan angijualuit tamauna qitingakut uttugajamut tamauna qitilluangakut attunaa tamauna qitillua nganuqtugu taatkua qiyuqtaat taimaa nammappajujugut unanisi juammaljagu kuttarnusi juaautunnaumimmat unanisi juaututtugu naammanaatsiartugukisiani taimaa ikiartutsuraalummigami illafalliaalummimmat taimaa nuqqaleqsimamajungmututtianikkua anaanakkuvut ningiukkuvullo kijunnanermini taima kisiani uqquunermimma taannaa qitunngagillu kisiani qiyaaginmimmata ima ippigijauttialeqsimajugu ippigijauttiartuta ittutauttiapattutalu taimaisimajugu naukkuut oqosuiqqaumajaqaluaqa naukkuut innaaquuluartukulluunni inuttuqtausimamajujugu tuttausimainnatiaqpajujugu taanna iliqqusiuluangmajuq arnganu angutinullu imailinuqaqpajummajuq anuqi taakkua kisamat taakkuaqummata uanna arnaunuqartauvajujuq unnukku innatiqqaasiuqummata nige angut angut au nang asta bai angut ulakut makak kasung mata ammalo ammalo ulakut nige ikul lesung ulune wanna unuku ikul lesung ulune tema tama kwa kayo mga tiyak pa siyo tay chumani ukota ba unyak tulo mi ukota ko talo wala tuli tama kwa ukosi lang ni tamat na inyoy tama kwa atok pa siyo yang atatak kuta anak-anak kutalo. Kaya ma, taan na loko sa ikanang lago. At atak kubot, kata ula takalang nga, kata ula takalaw, kata ula hangin nami, igayak to pa yung mayo, nuna mo kutik, tamatik abimin yung siyong ubot, tayo ko nang nga, Uyuri okuri yaktu tunerlu, asi baksi malilu ki. Taima, kakuzi ngamu ubatini. Taima likata ula isakku ngata. Taikwa tapako temene. Isanali utemene taikwa isakku ngata. Iga lukuja wale jummeju, aka wale yurli. Aka yurli akwale yurlu. Majo atu nak tu ni lo kejuk tanah air cuk tu ni, waktu kita kat tu gule, tanah iya tu, tapi aku tu menyang tema, ujulu otik apa yang menyanga, ammalo tinggu ale otik apa tu ni, ada ada mah, asyik baca malu, orang ngaku lo kufil waktu me, nanti waktu baca malu, tapi ya, atuk tahu si majo. Ata ata tuwa ingi taka. Eko ata na ito kusin yung menino na li tamani. Nuna li. Iti kong nangata. Tapalipat nung tuwa ng tuwa luwani. Iti kong nangata nuna li tamani na ito kusin yung menino. Ubungala panuk tumula kakati. Tamani na tiya ito kusin kanyusu. Ini ilok sila kaya ning ilok sa kaluluwa. Dahil mapayukya ba tulilo? Mano kikulo mo okso mulo? Payukya ba tulik? Pupsa managule? Nakatamino na payukto. Dahil mali panukto mga tuhang mulo. Dahil ma tamakuning ana mayukya kulo ni palawa kulo nilo. Suka kurung melu, tih kurung melu. Imali, tih. Pukak penyungan mata, tih. Tih kurung melu, kema payuk terwapu. Nama tiara suktuwin. Panuktuwin nga nga uwi nga. Kema ilku sakayung melu. Sakwa panuktuwin nga sama yung menyang utuli. Uwi nga. Payuk terwapu, payuk terwapu. Tiga pasukan, itu kesukaan tiga tiap pasukan. Tema lo, orang kena rumah yang tu sektor ini dan setuar kat dalam semua kat ilah tu menyewa lewat kat ukara untuk kami mule. Tu sektor ini dan setuar wajib juga tak cuma ni. Tu sektor ini dan setuar wajib kat. Tema ilah tu menyaya kita. Tama na ilah kusyuk lau tu tama dia. Ukalau tu kalau kahatin lagi. Tema ni ilah kusyuk kalau tu. Itu kulo anak-anak kulo ninyo kulo. Rada kulo ilah kusyuk kalau tu. Tama ni. Ini menyenangkan ni. Tema itu kena tiang-ulang wata. Tanda ukosok rata-rata. Kisulah matian. Aduk. Kisulah matian aduk kena ulang wata. Tutu ayah ni lo aduk kena ulutik. kesinliği atıktın ya lütik. Sen ya usumallu takallu yok. Taşumallu killu kam yok. Taşumallu killu makkule ya yok. Taşumallu killu. Kulitteli yok. Taşumallu killu. Teyma. Tiyku ya ungemu. Teyma. Tamatya atıkta uloktu. Tamani. Pannuktu kamiktu aloni. Tamani tuungittu nunali teymettu ya uloktu. Kuhtu. Tämä kisien ulongat. Tämä ja tämä nä ukoisiri jumaha tottaa ukoisiri vaka kujennami.
1: Kujennami laasaluusi takunnan kohti aavi ippinnan marittunildu.
0: Ei la kujennami kulungai tappo kulupusi silakvammio.
1: Tämkadao.
0: Tämkadao.
1: Bye. Tänne näille kennattavulla asuduisi sylluta pannettuumme toju. Tukisin, että jatkuu unikkaareita tahtengi inuun eri varoittavu. Tää inuun eri varoittengi sivuri tämäkkoa sivuri varoittavu. Teema oli näille bigineerämme juu tänne kivallamme pivadeijuuden riikijappu. Kanuittuun eri summangaakin nunarimmin, niin näillä keinnillä on minä puhuu. Tysalan nää kaa.